ദൂഷണം വിരോധി പണത്തെയാട്ടത്തെ വത്കം ബരക്കം എതിരി പത്കലയുത്തു നിലധാറിൻ അതറിൻ തിസ്സത്തരദാഹകട്ട് ആസന്ന പിരിസക്കുകയൻ പ്രമാദഗാസു അയക്കറ ഗനീമിട്ട് ഹന്തുനാകനത്തായി അല്ലസോ ദൂഷണ ചോദന വിമർശന കൊമിസൻ സഭ ആറാഞ്ചി മാർഗ് സദാഹൻ കരണോ ദാൻ മേ വിധിയറ്റ് നൊഗുവായ സന്ദഹ പ്രമാദഗാസ്തുവൊക്കെ അയക്കരിയും പിൽമതോതമായി ലങ്കാദ്വീപ് പത്രയെ മുൾപിട്ടു വാർത്താ കരാന്നെ കൊമിസൻ സഭാവ് മെഹയും പുഴുക്കല്ലാത്തിയെന്ന ഭവത് ഈ അധ്യക്ഷനാൽ രംഗ ദിസാനായക മഹത്യ സന്ധാനം കണ്ണോ പ്രമാദഗാസു അയക്കറുകന്ന ക്രിയാവലിയൻ ലഭിക്കുന്ന ദടമുതൽ കൊമിസമേ അടമുതലിട്ട് ബരവണ ഭവത് അധ്യക്ഷ ജനറൽ വരെയ സന്ധാനം കണ്ണോ യാവത്കാലിനുക്കുന്നത് അശ്വസുമ പ്രതിലാബിംഗെ അവസൻ ലൈസ്തു മെയ് മാസ വിസി അട്ടവേണ്ടി ദിന നികുത്കുന്ന ഭവ് സുഭസാധക പ്രതിലാബ മണ്ഡലി സഭാപതി നിമൽ കൊട്ടവല ഗിദര് ഇരുത ലങ്കാദ്വീപേട്ട് സന്ധാനം കലാകിരതമായി വാർത്താവേന്നെ അശ്വസുമ സമാജ ആരക്ഷണ വെടസനാനത്തെ തുറുതുരു യഥാവത് കിരീമ സന്ധാ ഇല്ലുംകരത്തി മുഴുകണന് 38,27,000 തിസ്സായക് ഭവത് എയിൻ പ്രാദേശിക ലേഖം കൊട്ടാസു മട്ടമിൻ തുറുതുരു സമീക്ഷനേക്കർ തേരീം കമ്മിറ്റി വിസിൻ നിർദ്ദേശിക്കുന്ന 5,10,000 24,28,000 377,000 ഭവത് സന്ധാനം കർണോ 124,000 5,10,000 പ്രമാണേൻ എ പ്രാദേശിക ലേഖം കൊട്ടാസ് പോലെ പ്രാദേശിക ലേഖം വരും വിസിൻ അനുമതി കന്ന ലഭ എത്തി 5,10,000 ഗണന് 21,69,77,000 ഭവത് ഏവാട്ട സുഭസാധക പ്രതിലാബ് മണ്ഡലയെ അനുമതിയെതി എത്തി ഭവത് സഭാപതി വരെയാ സന്ധാനം കന്നു ഒക്ടോബർ 29 നവംബർ 11 കാലയെ വിരോധതാഹ അഭ്യാചന എതിർപത് കിരീം സന്ധാ ലബാദിന ഭവത് ഈ അണു ഓണയമായ കൂട്ട് അദാല അവസൻ ലൈസ്തു മത പദനം പ്രാദേശിക ലേഖം വരും ഹമുവേ വിരോധതാഹോ അഭ്യാചന ഗൊടുക്കലഹക്കി ഭവത് പ്രകാശ കന്നു വിശ്വവിദ്യാലയത്തിലിട്ട് ആചാര്യവരും ദദാ ബന്ധവാകണിയുമിട്ട് അനുമതി ലഭാകനത്തായി അധ്യാപന ഉസസ് അധ്യാപന വൃത്തീയ അധ്യാപന എമതി അഗ്രാമാത്തെ ആചാര്യ ഹരണി അമരസൂര്യ സദാഹൻകരണവ പേരാധിനി എത്തലു സമാഹർ വിശ്വവിദ്യാലയത്തിലെ പസുകിയ വസരദക്കേതി സിയറ്റ പനാഹോ ബന്ധവാകണിയും കര നെത്തായി പെവസു അഗമതിവരിയ മേ സംബന്ധി തമ ഉപകുലപതി വരുൺ സമഗ് സാക്ഷാത്കാല ഭവത് സന്ധാനം കന്നോ സീറ്റ ഹെത്തപ്പാക്കട് വെടിയൻ ബന്ധവാകത്ത് വിശ്വവിദ്യാലയത്തിലെ നവ ബന്ധവാകനിയും സന്ധാ അനുമതിയ ദിന ഭവ് സന്ധാനം കരണി മേത്ര വിശ്വവിദ്യാലയ സന്ധാ നേവാസികാര പണസ്പഹ ഇന്ദിക്കിരിയുമറ്റ് അനുമതി ലഭാകനത്തായി അയ വെടിതുരുട്ട സന്ധാനം കന്നോ